0: മുളതിനോടികം വണി എഖലാങ്കി
1: ഫലാ തുതഇൽ മുകദ്ദിബീൻ
0: ഫഹ ദൗകുറാ മീഹുന കലേഗ് ഫാനു ഖിയമം വെ വഡാനു ഗന്നവാശെ
1: വദ്ദു ലൗ തുദ്ഹിനു ഫയദ്ഹിനൂ
0: കലേഗ് ഫാനു എവരെന്ന ദുലെ ദിവ്വാന നമക്കും ഫദഹേ ഹിത ഏകമം എവരെൻ എദുനൂവേ ഏയി എവരെം വെസ് കലേഗ് ഫാന ദുലെ ദിനു മറ്റതേ
1: ولا تطع كل حلاف مهين
0: ادي گنا گنين ہوا کون ہدا ایہا نا ترکن لبگم وا کون میہکا کھلے گفانو کیمم وے وڈا نو گنواشے

0: ഹാസ് അഹറുകെ മിംബറുകെ ദ്വഹഗ മലായകതുന്നായ ജിബ്രീലുകെ ഫാൻ ഇകലാംഗെ ഹജ്രതംഗ് അറാ വടാഗണ്ണവാനതെ
1: ഫസ്ബിർ സബ്റൻ ജമീല
0: ഫഹേ കലേഗ് ഫാനു റിവതി വെഗംവാ കെക്കുരവുമകും കെക്കുരവാഷെ
1: ഇന്നഹും യറൗനഹു ബഈദ
0: ഹമ കശ്വരും ഏവരെങ് ഇദ്വസ് ദകനി ദുർവെഗംവാ കമശെ
1: വനറാഹു ഖരീബ
0: അദിതിമൻ റസ്കലാംഗെ ദകവടി ഗണ്ണവനി ഇദ്വസ് ഗയ കംഗെ
1: യൗമ തകൂനു സമാഉ കൽമുഹ്
0: തേയക്കുണ്ടി തകെ ഫദൈൻ ഉഡു വാനേ ദുവഹേ
1: വതകൂനുൽ ജിബാലു കൽഇഹ്ന
0: അദി ഫിന്ദിഫാവാ കെഹരിതകെ ഫദൈൻ ഫർബദത വാനേ ദുവഹേ
1: വലാ യസ്അലു ഹമീമുൻ ഹമീമാ
0: അദി എദുവഹും ഗൈർ റഹ്മത്തരിയക് റഹ്മത്തരിയ കാമദു സ്വാലൻ ഖുറാനതേ

ഫഹെ തെതുമകു ലിബുംബൊടി മൂന്നു വത വെട്ടമും ഹിംഗാദാ മീഹാഹിയെ നുവത സീതാ വെഗംവാ തെതുമഗഗ തെതം ഹിംഗാദാ മീഹാഹിയേ.

0: عن ابن مسعود رضي الله عنه قال قلت يا رسول الله أي العمل أحب إلى الله تعالى؟ قال الصلاة على وقتها. قلت ثم أي؟ قال بر الوالدين. قلت ثم أي؟ قال الجهاد في سبيل الله. متفق عليه. മാണി മായിങ്ങല്ലാഹു കലേഫാന റസൂൽ നബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കിബൈൻ റിവാവഗം വേ കലേഫാൻ വിദാളവിയ തിമന്ന ദന്നവീമ എ അല്ലാഹു റസൂല അല്ലാഹു തആലാഗ ഹദ്റത്തുഗ എമ്മ ഇതുരു കംബോർ അമലകി കുബയതോ ഹദീസ് കുറവിയ ഈ ഫർദ് ഫസ് നമാദ് എ നമാദുഗ വഖ്തുഗ കുറുമ തിമൻ ദന്നവീമ ദൻ കൊങ്കമെത്തോ ഹദീസ് കുറവിയ മായിമ ഫന്ന കമേ ഹിതുമേ തിമന് ദന്നവീമെ ദിൻ കൊങ്കമെത്തോ ഹദീസ് കുറവിയെ അല്ലാഹു മൗഗ ജിഹാദ് കുറും.
1: അല്ലാഹു അക്ബർ.